തമനലുണ്ട് തീയന പ്യാപ്പൻ ഇകേക്ക് പാട്ട് പ്യാപ്പൻ സമനലുണ്ട് പുലുവാൻ സുരംഗനാലോകെ പണിവിടകനല്ലതെന്ന അന്നേമ സമനാൽ പ്യാപ്പത്വല ലിയലവന സുരംഗന പണിവിടവല തീയനവ ആദരേ ഗന കേല എ പുതുമെ കിയന്ന അപ്പി കാട്ടവത് സുരംഗന പണിവിട കിയവന്ന ബേ ഏത് ഹിതേ ഉപദിന ഹംഗീമ ഏകട കിയന്ന ആദ